സത്യ ധർമ്മ പ്രേമ ശാന്തിലേക്കും ചോ വിജലിയുണേച്ചി വിലുവസുന്ന സത്യധർമ്മ പ്രേമ ശാന്തിയുണേക്കുന്ന വിജലിയുണേച്ചി വിലുവസുന്നാ